വിളവ് ദുളഹായി വിനാടി ഫണ സതറായി ജാനു മെതിരിയുടെ ആവം എന്നാവോ ഇതറായി ജാനുടെ മെതിരിയ ഭാരതിയിലെ അന്ന തന്നെ ലമാ ദിനേ സമരണ മമ വെടിഹിറ്റി സമ ദിനേ സമരണ കെനെ കൂട്ട മെതിരിയ ഭാരതിയിലെ അന്നതമായി ഹതൻ ഇലയും അപ്പൊ അന്നിതീം ബുക്ക് ഫേക്ക് പെത്തർ ഈ പെത്തർ എന്നോടങ്ങ് അപ്പൊ എത്തഫം വിശേഷ ഹാണ്ട പരീക്ഷണ മെതിരിയട്ട തിന്ന് മുഖത്ത് അത് ഇന്നങ് അപ്പൊ എത്തഫം വിശേഷ ഹാണ്ട പരീക്ഷണ മെതിരിയ പെത്തർ ഇന ഹെമോടമ പൊഞ്ചി തേക്കക് നെത്തഫം അപ്പൊ മതഹിറ്റിന്റെ പൊഞ്ചി തേക്കത് അപ്പൊ സൂദാണമീ നിന്നോ ഇകഹന്ത ഈ പെത്തര തിന്നകില മതക്കരണോ ഏണങ്ങിതീം വെടിഹിറ്റിയണ്ട വെടെ ഭാരതിയിലെ അന്നതമായി ഹതൻ എന്നാ തുതേ ദഹായ സുപുറത് വിധിയട്ട ഹാമ്പോയി മുഖീങ്ങ ജാനീ.

దమాలి ఖై వినారి హతలి హాయ్ ఓడ మదక్కన నోని కొలంబ జాతి అందరు పొద్దు ప్రదర్శన ఏంటి ఒయా ఒయాగి పుంచి దరు అంట ഒന്ന് പുഞ്ചി കാളി ഇതിലേക്കാണ് പെരപ്പാസല ഇതിലാണ് സസ്പെല താക്കുക സിംഹള ഇംഗ്ലീഷ് വരപ്പോത്ത് ശിഷ്യത്ത് പ്രശ്നപത്ര കട്ടല് അനുമാന പ്രശ്നപത്ര വകയമ രാജ്യ പൗഗ്യ വിഭാഗ പ്രശ്നപത്ര ഗണ്ണവനാണ് തെങ്ങൊയാട്ട് എണ്ണ തീയന എക്കമ്മ തനതമായി സത്ര വെളന്ത കുട്ടിയ കേല കിയാന്നേ സാമാന്യം ശിഷ്യത്വേ അവിടെ പ്രശ്നപത്ര കട്ടല ഗണ്ണോണി കിയല മതക് വെച്ച ഗമമ്മ ഓണ കിനിട്ട് മതക് വെണ്ണി സത്രണേ ഒന്ന് മേപ്പാറാത് ബി എം ഐ സി എച്ച് ഹോൾ സി പരിശ്രീ സത്തറ വെളന്ത കുട്ടിയെ തീയണം ഐ തിങ്ക് എത്തേണ്ടിയാണ് ഒയാട്ട് ആകെ ദരുവാൻ്റെ അവശക്കനെ സിയലൂമ പൊത്പത്തിക്ക് അരകാന്ന പുലുവ അങ്ക പത്തിന വിശേഷം അതേ സിയർ വിസക്ക് വിശേഷ വട്ടം കുത്തൊക്കെ തമ്മ യുവാട്ട് ഹമ്പ വേണേ നീ സാവാട് പഹസു മിലട്ട് അവശ്യ പൊത്പത്ത് സിയല്ല മിലതീകാന്ന പുലുവ അങ്ക പത്തിന സത്ര പ്രകാശനയാ ഒക്ടോബർ ഹത്ര വെന്ത വെനക്കം ഉദയ നവയ നവയ വെനക്കാങ് വിയുർത്തവ തീയന നിസാ കൊളംബ ജാത്യാന്തര പൊത് പ്രദർശനയ പുഞ്ചി കാലയാക് വെങ്കരള ഒയാകി ദരുവൻ വെനുവെന്നോ അനിവാര്യം മുകുട വെന്നോ നീ സത്ര വെളന്ത കൊട്ടിയട്ട അരകന്ന കിയവന്ന ധനകന്ന ജയകന്ന സത്ര വാട്സ്ആപ്പ് മെസ്സേജസ് പത്രിയാമോ ജാനു അപ്പിവാദ് ലസന സിന്ധു കരികത്തു കരികാന്ന കില മെസ്സേജ് കല്ല തീയണവാ അത് അപ്പേ ദിവസ സമരണ തെക്കമ ലസന സിന്ധു കൊടക്കോ നീ തിങ് ഓ ആണെ അപ്പി തന്നവത് സമരമു അപ്പേ മേ ശശിക കൊടുക്കവേ ലിങ് മെസ്സേജ് കേവല തീയണമേഹന സിന്ധു കരികത്തു കരികാന്ന അപ്പി തന്ന സമരമു ശശിക ഹൊന്നത് അത് ബർത്ത്ഡേസ് കൊടാക് തീയണ പൊഡാക് ഇന്നകു മാ വിഷ്കരണ ഉക്കലട്ടം എക്ക പാര ഹായ് ജാനു അഭിത്വ വഹഗ്നിയാ സിന്ധുവട്ട് മെക്കത്തു കരകാന്നാ

പൊടിതറുവായിന്നെ ആകാവുന്നിവേ മല്ലങ്ക മറ്റേ അവിടെ തിസ്സാക്ക് ഹെബൈ മമാതിരത്മാക്കി താത്തകാവ് ഹുഴത്താൽ വേണോ താത്തകി ഉക്കുലൂടിട്ട് ആണോ എ അവ തുരുളു കിടകാന്ന് എത്തി തറമിട്ട് മൂന്നെമ്പിനോ മക്കസാത് ബന്ധക്കിയല കിസി ദേക്ക് വേണ സുന്നെ മഹത്തേലങ്കാത് മം പുഞ്ചിതാറുക്കാകെ തറങ്ക എ വെഡ അരുളനക്കാൾ ദൊരക്കൊരു ഗാവരുള്ള ബലാകിനിന്നോ താമത്തേമായി മുന്നോ അത് മറ്റ് ഗേന്നി കീല ഉദയത്തെ വെഡിട്ടെ അതി ഇസ്സൊരു ഇസ്കോലെ അതി താത്തട വെന്തല കിയാവാകെ മഹത്തയാഗി കക്കുതെ കല്ലല മം വന്നിനോ ഇതിയാകി പൊടിതറുവ മാമ തേരും ഗത്തനിവേ മങ് ഏതുലിന്ന പൊടിതറുവ എയാ തേരും ഗത്ത മഠത് വടാ മങ് ഹിതന്നേ മങ് ഹരി വാസനാവന്തൈ ദബരല്ലൻ ചത്രിക മങ് ഹിതന്നെ തൊയാ ഹരി വാസനാവന്തൈ മട ഓനേ ഒയാട ഹദ്ദവതിന്മ സുഭപതന്ന് പരസ്സം കരഗന്ന്